0: സ്പർശ രൂപ രസഗന്ധാ മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാ
1: കർമ്മണി മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാ സഗ്ഗസ്വാ.